0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മൂടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം.

0: പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന് വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളവും ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരുപക്ഷെ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം വല്ലതും വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരുപക്ഷെ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു. നന്ദി.

തിളപ്പിപ്പു ചൂടും നിന്റെ കനക വിഗ്രഹം കണ്ടു തളഭ കുങ്കുമം കണ്ടു ഞാൻ മധുര മധുരം ഒരു നിറപൊലി നുകർന്നു തൊഴുകൈ കൂപ്പിയുണരും നെയ്വിളക്കിൻ പ്രഭകളിൽ തുളപ്പിപ്പു ചൂടും നിന്റെ കനക വിഗ്രഹം കണ്ടു തളഭ കുങ്കുമം കണ്ടു ഞാൻ മധുര മധുരം ഒരു നിറപൊലി നുകർ

മതഭരണഗതിയിൽ രുചിര പുളകമായി മയങ്ങാൻ മതിക്കാൻ വരുന്നേ. തൊഴുകൈ കൂപ്പിയുണരും നെയ്വിളക്കിൻ പ്രഭകളിൽ തുളന്തി തൂടും നിന്റെ കനക വിഗ്രഹം കണ്ടു കളവ കുങ്കുമം കണ്ടു ഞാൻ മധുര മധുരമൊരു നിറപൊലി നുകർന്നു.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോ

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിന്

0: പ്രവർത്തനങ്ങളുമാവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദയരോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: सुनो अफसाना जिंदगी के कच्चे रंगों की पक्की कहानी
1: प्रस्तुत अनघा रामचंद्रन निया सारा सजो റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുനോ അഫ്സാന എന്ന പരിപാടിയിൽ ഇന്ന് ഹരിശങ്കർ ബർസായിയുടെ രസകരമായ കഥ ഭീഡേ ഓർ ഭീഡിയെ കേൾക്കാം. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ആളുകൾ എളുപ്പത്തിൽ സ്വാധീനിക്കപ്പെടുകയും അധികാരത്തിലിരിക്കുന്നവർ അവരെ മുതലെടുക്കാനുള്ള വഴികൾ കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു ലോകത്തേക്ക് ഈ കഥ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അനഘ രാമചന്ദ്രൻ, ഒപ്പം ചേരുന്നു നിയ സാറ സജു.
2: സ്വർഗീയ ഹരിശങ്കർ പർസായി ജി ഹിന്ദി സാഹിത്യത്തിലെ പ്രസിദ്ധ വ്യംഗകാർ ഓർ ലേഖക് തേ. പർസായി ജി കാ ജന്മ ജമാനി ഹോഷാനാബാദ് മധ്യപ്രദേശ് മേ ഹുവാ താ. ഉൻഹോനെ അപ്നി തീക്ഷ്ണ വ്യംഗ ശൈലി സെ സാമാജിക് വസന്തിയോ രാജനീതിക് പാഖണ്ഡ് ഓർ ഭ്രഷ്ടാചാർ പർ പ്രഹാർ കിയ. ഉൻകെ രചനാഓ മേ ഹാസ്യ കെ സാത്ത് ഗഹരി സാമാജിക് ചേതന ഓർ മാനവീയ സംവേദന ദിഖായി ദേതി ഹൈ. ഉൻകി പ്രസിദ്ധ കൃതിയോ മേ വിക്ലാംഗ് ശ്രദ്ധാ കാ ദൌർ സദാചാർ കാ താബീജ് ഓർ ബോലാറാം കാ ജീവ് പ്രമുഖ ഹൈ. ആജ് ഹം പർസായി ജി ദ്വാരാ രചിത പ്രസിദ്ധ വ്യംഗ കഥ ഭേഡേ ഓർ ഭേഡിയെ സുനേംഗേ. ഏക് ബാർ

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താണെന്ന് വെച്ചാൽ, ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം തന്നെ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ. പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.
2: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോ

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കൈയിലേന്തി അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത മന

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കലാപ്രബോധിനിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശ്രുതി. ഞാനൊരു അധ്യാപികയാണ്. എറണാകുളമാണ് സ്വദേശം. എൻ്റെ വീട്ടിൽ മമ്മി, ഡാഡി, ഹസ്ബൻഡുണ്ട്. ഹസ്ബൻ്റെ പേര് നെവിൽ. മോനുണ്ട്. മോൻ്റെ പേര് അലസ്റ്റർ എന്നാണ്. പിന്നെ അപ്പ, അമ്മ, അനിയത്തി, അങ്ങനെ എല്ലാവരും ഉണ്ട് വീട്ടിൽ. എല്ലാവർക്കും പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ പാടിയ പാട്ടെന്ന് പറഞ്ഞാൽ കുഞ്ഞിലെ എൻ്റെ അപ്പ എന്നെ പഠിപ്പിച്ചു തുടങ്ങിയ പാട്ടാണ്. പക്ഷേ ഒരു ഒന്നൊന്നര വയസ്സ് അല്ലെങ്കിൽ രണ്ട് വയസ്സ് സമയത്ത് ആ ഒരു പ്രായത്തിൽ ആദ്യമേ തന്നെ അപ്പക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പയുടെ പേര് മെൽബൺ എന്നാണ്. അപ്പ പഠിപ്പിച്ചു തുടങ്ങിയത് ഈ പാട്ടുകളാണ് കൂടുതലും പഠിപ്പിച്ചിട്ടുള്ളത്. അതിലേറ്റവും ആദ്യം ഞാൻ പഠിച്ച പാട്ടായിട്ട് അപ്പ പറയാറുള്ളൊരു പാട്ടാണ് ഈ അല്ലിയാമ്പലിന് തുടങ്ങുന്ന ഗാനം. അതുകൊണ്ടാണ് ഈ പാട്ട് തന്നെ ആദ്യമായിട്ട് പാടി അങ്ങ് തുടങ്ങിയത്. അതുകൂടാതെ കുറച്ച് പാട്ടുകളും കൂടെ അപ്പക്ക് ഇഷ്ടമായിട്ടുള്ള കുറച്ച് പാട്ടുകളും കൂടെ ഉണ്ട്. അതിലൊന്നാണ് കായാമ്പു എന്ന് തുടങ്ങുന്ന ഗാനം.

അപ്പയും അമ്മയും ഒരുപോലെ രണ്ടുപേർക്കും പാട്ടിഷ്ടമാണ്. അമ്മയുടെ പേര് സിന്ധു എന്നാണ്. അമ്മക്ക് കുറച്ചുകൂടെ പാട്ടുമായിട്ട് കുറച്ചധികം ബന്ധമുണ്ടെന്ന് പറയേണ്ടി വരും. കാര്യം അമ്മയുടെ ഗ്രാൻഡ് ഫാദറാണ് സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതർ. മലയാള സിനിമയിൽ ആദ്യകാലത്തുണ്ടായിരുന്ന കുറച്ച് നടനും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഗായകനും ഒക്കെയാണ് അപ്പാപ്പൻ. അപ്പോൾ അപ്പാപ്പൻ്റെതായിട്ടുള്ള ഒരു പാട്ട് പാടാതെ വയ്യ. അതിനകത്ത് പണ്ടത്തെ ജീവിത നൗക എന്ന് പറയുന്ന ഒരു സിനിമയിൽ അപ്പാപ്പനും അതുപോലെ തന്നെ അമ്മാമ്മയും കൂടെ രണ്ടുപേരും പാടി അഭിനയിച്ചിട്ടുള്ള അല്ലെങ്കിൽ പാടിയിട്ടുള്ള ഒരു ഗാനമാണ് അടുത്തായിട്ട് എനിക്ക് പാടാനുള്ളത്. അതെങ്ങനെയാണ്?

കുറച്ച് പാട്ടുകൾ അപ്പ സ്ഥിരമായിട്ട് പാടിപ്പിക്കുന്ന കുറച്ച് പാട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിലേ തൊട്ട് പാട്ട് വലിയ ഇഷ്ടമാണ്, പാടാനും കേൾക്കാനും. ചില സമയത്ത് പാട്ട് പറഞ്ഞിട്ട് പാടിയില്ലെങ്കിൽ അതിനും ചിലപ്പോൾ വഴക്ക് കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ

പിന്നെ പാടിയിരിക്കുന്നത് സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതർ എന്ന് പറയുന്ന പാപ്പനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള പുഷ്പമേലിയാസ് എന്നാണ് നമ്മൾ സ്നേഹത്തോടെ കൊല്ലത്തമ്മാമ്മന്ന് വിളിക്കും. അപ്പൊ അമ്മാമ്മയുടെയും കൂടെ ഒരു പാട്ടാണിത്. അപ്പോ കുഞ്ഞിലെ ഈ പറയുന്ന പാട്ടും അതുപോലെ തന്നെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുമാണ് നമ്മൾ കേൾക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പാട്ട് ഇഷ്ടമാണ്, പക്ഷെ പാട്ട് ഇതുവരെ പഠിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ പണ്ടത്തെ പാട്ടുകളാണ് കൂടുതലും അപ്പയും അമ്മയും അതുപോലെ തന്നെ അങ്കിൾമാരും ഒക്കെ പാടി കേട്ടിട്ടുള്ളത്. എന്തെങ്കിലുമൊക്കെ ഒരു കല്യാണത്തിനോ ഒരു പ്രോഗ്രാമിനോ ഒക്കെ പോകുമ്പോൾ എല്ലാവരും കൂടി ചേരുന്ന സമയത്ത് ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കുറേ പാട്ടുകൾ പാടും. അതിൽ സ്ഥിരമായിട്ട് വരാറുള്ള മറ്റൊരു പാട്ടാണ് സൂര്യകാന്തി എന്ന് പറയുന്ന പാട്ട്. അതിൻ്റെ രണ്ടുപേരെയൊന്ന് പാടാം.

സ്കൂളിൽ ചേർന്ന് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചത് പാലാരിവട്ടം സെയിന്റ് വിൻസെന്റ് പോളിലാണ്, 4 വരെ പഠിച്ചത്. അപ്പോൾ അവിടെ നമ്മുടെ പ്രിൻസിപ്പളായിരുന്ന, അന്നത്തെ പ്രിൻസിപ്പളായിരുന്ന സിസ്റ്റർ മിനിയാണ് എന്നെ ആദ്യമായിട്ട് മൈക്ക് പിടിപ്പിച്ച് പാട്ട് പാടിക്കുന്നത്. അപ്പം ആ ഒരു പാട്ട് അതിന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. കുഞ്ഞിലെ ഈ പറഞ്ഞ പോലെ യു കെ ജിയിൽ പഠിക്കുമ്പോഴാണ് ഈ ആദ്യത്തെ പാട്ട് പാടുന്നത്. അത് ഒരു ഭക്തിഗാനമാണ്, അതൊന്ന് പാടാം.

ഈ പാട്ടും ഈ പറഞ്ഞ പോലെ ആ സമയത്ത് മിൻമിനി എന്ന് പറയുന്ന ഒരു ഗായിക വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ പ്രത്യേക ഒരു ഇഷ്ടം തോന്നുന്ന ശബ്ദത്തോടുകൂടിയ ഒരു പാട്ടാണ്. അപ്പൊ ആ പാട്ടിനോടും പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. അപ്പൊ അങ്ങനെ സ്കൂളിംഗ് ഒക്കെ ഒരു 4th വരെ ഇങ്ങനെ പള്ളികളിലും അല്ലെങ്കിൽ കുർബാനയ്ക്കും ഒക്കെ ഉള്ള പാട്ടുകളാണ് കൂടുതലും നമ്മൾ പാടിയിട്ടുള്ളത്. പിന്നെ 4th കഴിഞ്ഞ് 5th ഓൺവേർഡ്സ് ആണ്, 5th to 10th ആണ്, 10-10 ക്ലാസ് വരെ മേരിമാത തൃക്കാക്കരയിലാണ് പഠിച്ചത്. അവിടെ കുറച്ചും കൂടെ ഈ പറയുന്ന പോലെ പാട്ടുകളും അല്ലെങ്കിൽ യൂത്ത് ഫെസ്റ്റിവൽ എന്നൊക്കെ പറയുന്ന കേൾക്കുന്നത് തന്നെ അപ്പോഴാണ്. ആദ്യമായിട്ട് യൂത്ത് ഫെസ്റ്റിവലിനാണെങ്കിലും കൂടുതലായിട്ടും ഗ്രൂപ്പ് ഇവന്റ്സിനാണ് കൂടുതലും പോയിട്ടുള്ളത്. എന്നാലും സ്കൂളിൽ എനിക്ക് ഉണ്ടായിരുന്ന എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ രാധികയാണ്. അപ്പോൾ രാധിക പാടി കേട്ടിട്ടുള്ള ഒരു പാട്ട്, അത് എനിക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ആ പാട്ട് ശരിക്കും പറഞ്ഞാൽ അത് 5 അല്ലെങ്കിൽ 5th ഓൺവേർഡ്സ് പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. അത് പ്ലസ് ടു ആയിട്ടും പാടി നിർത്തിയിട്ടില്ല എന്നുള്ളതാണ്. ആ പാട്ടുകൾ അപ്പോഴും ഇങ്ങനെ നമ്മൾ സ്ഥിരം എന്ന് പറയണ പോലെ പാടുന്ന ഒരു പാട്ടാണ്. അതൊന്ന് പാടാം.

നല്ലൊരു ലളിതഗാനമാണ്. പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും ഇത് ഇടക്കിടക്ക് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ സമയത്ത് സ്കൂളില് KCSL എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ എല്ലാ വർഷവും കോമ്പറ്റീഷൻസ് ഉണ്ടാവും, ലൈറ്റ് മ്യൂസിക്കും. അങ്ങനെ ആ സമയത്ത് ഈ പറയുന്ന ഈ സെയിം പാട്ട് തന്നെ ബേബി ടീച്ചറാണ്, ഞങ്ങൾക്ക് അവിടെ മ്യൂസിക് ടീച്ചർ ബേബി എന്ന് പറഞ്ഞ ടീച്ചറാണ്. ബേബി ടീച്ചർ ഇപ്പൊ ജസ്റ്റ് റിട്ടയർ ചെയ്തു മേരിമാതേന്ന്. ടീച്ചറാണ് ഈ പാട്ട് പഠിപ്പിച്ചു തന്നത് ശരിക്ക്, കാര്യം ഞാൻ പാടുന്നത് വേറെ രീതിയിലാണ്, പക്ഷെ ടീച്ചർ നന്നായിട്ട് തന്നെ പഠിപ്പിച്ചു തന്ന പാട്ടാണ്. ടീച്ചർ KCSL എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ക്രൈസ്തവ ഭക്തിഗാനങ്ങൾ അതിനകത്ത് നമ്മൾ പാടുന്നത്. അപ്പം എന്റെ അന്ന് മലയാളം പഠിപ്പിച്ചിരുന്ന അന്നമ്മ ടീച്ചർ ഈ വാക്കുകളൊക്കെ എന്റെ ലിറിക്സൊക്കെ ഒന്ന് മാറ്റി അത് ഒരു ഭക്തിഗാനമായിട്ട് ഒന്ന് മാറ്റുകയാണ് ചെയ്തത്. അപ്പൊ അത് പാടി ശരിക്കും 8th, 9th, 10th 3 വർഷം അടുപ്പിച്ച് ഈ KCSL സ്റ്റേറ്റ് ലെവലില് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഈ പാട്ടിന്. അപ്പൊ അന്നും ഈ സെയിം പാട്ട് തന്നെ, പക്ഷെ ലിറിക്സ് ചെറിയൊരു വ്യത്യാസത്തിലാണെന്ന് പാടിയിട്ടുള്ളത്. അതിന്റെ ജസ്റ്റ് 2 വരി ഒന്ന് പാടാം.

മൂന്ന് വർഷം അടുപ്പിച്ച് ഒരു പ്രൈസൊക്കെ കിട്ടിയോണ്ടാവും ആ പാട്ടിനോട് കുറച്ച് ഇഷ്ടം കൂടുതലാണ്. അപ്പോൾ അങ്ങനെ 10th വരെ കുറേ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ശരിക്കും പാട്ടങ്ങനെ കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല. എന്നുവെച്ചാൽ ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് ഒന്നും പാട്ടിനെ പറ്റിയില്ല. കേട്ട് പഠിക്കും, അതാണ് പാട്ടിനോടുള്ള ഒരു ഇഷ്ടവും ഒരടുപ്പും. പിന്നെ അത് കഴിഞ്ഞ് ഒരു +2 സമയമൊക്കെ ആയപ്പോഴേക്കും കുറച്ചുകൂടെ ആൽബം സോങ്സൊക്കെ ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന കുറേ സമയമാണ്. ഇപ്പം TVയിലാണെങ്കിലും ഒരുപാട് ചാനലുകളൊന്നും ഇല്ല, എന്നാലും കുറച്ച് കുറേ അധികം നല്ല ആൽബം സോങ്സ് ഉള്ളൊരു സമയമാണ്. അപ്പം ബാലഭാസ്കറിൻ്റെയൊക്കെ പാട്ടുകളെന്ന്

സ്ഥിരമായിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന സമയമാണ്. അതിനകത്ത് കുറച്ച് ഒട്ടും നമുക്കിങ്ങനെ മാറ്റി വെക്കാൻ പറ്റാത്ത കുറെ നല്ല പ്രണയഗാനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് ഉള്ള കുറച്ച് പാട്ടുകളൊന്ന് പാടാന്ന് വിചാരിക്കുന്നു.

ഒരു 10th വരെയുള്ള ഓർമ്മകൾ ഈ പാട്ടുകളിലാണ് കൂടുതലും നിൽക്കുന്നത്. യൂത്ത് ഫെസ്റ്റിവലും ഇങ്ങനെയുള്ള ആൽബം സോങ്സും. ദെൻ 12th വന്നപ്പം കുറച്ചും കൂടെ സീരിയസ് ആയി. പഠിത്തമൊക്കെ ഞാൻ കൊമേഴ്സ് ആണ് എടുത്തത്. അപ്പം കുറച്ച് ആ ഒരു പഠിത്തമാണ് കൂടുതലായിട്ടും അന്നേരം ഉണ്ടായിരുന്നത്. അവിടെയും എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നത് വിദ്യ. വിദ്യയും ഇപ്പം പഠിപ്പിക്കുവാണ് ആളും. പാട്ട് പഠിച്ചിട്ടുള്ള കുട്ടിയാണ് വിദ്യ. വിദ്യയുടെ കൂടെയാണ് കൂടുതലും പ്രയർ സോങ്സ് പാടാനായിട്ട്. അപ്പം രാവിലെ തന്നെ രണ്ടുപേരും കൂടെ പ്രയർ സോങ് പാടാൻ പോകും. പ്രയർ സോങ് കഴിഞ്ഞ് ഒരു നാഷണൽ അന്തവും കഴിഞ്ഞ് തിരിച്ച് ക്ലാസ്സിലേക്ക് വരും. യൂത്ത് ഫെസ്റ്റിവൽ എന്നുള്ള ഒരു കോൺസെപ്റ്റൊക്കെ അവിടെയും ഉണ്ടായിരുന്നു. എന്നാലും അത്രയും മേരിമാത അതിലുണ്ടായിരുന്ന അത്രയും ഒരു ഇൻവോൾവ്മെന്റ് കുറവാണ് ആ സമയത്തൊക്കെ. അവിടെയും ഈ പറഞ്ഞ അഖിലും ചന്ദനവും തന്നെയാണ് പാടിക്കൊണ്ടിരുന്നത്. ലളിതാനൊക്കെ വേറെ കൂടുതൽ പാട്ടുകളൊന്നും പഠിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. പറഞ്ഞു തരാനും ആളുകൾ കുറവായിരുന്നു. പ്ലസ് ടുവിൽ അതുകൊണ്ട് അധികം പാട്ടുകൾ പുതിയതായിട്ടൊന്നും പഠിച്ചിട്ടില്ല. പണ്ടത്തെ പാട്ടുകൾ തന്നെയൊക്കെ പാടി അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടുകാരുടെ ഇടയിലൊക്കെ അങ്ങനെ പോയി. പിന്നെ അത് കഴിഞ്ഞ് ഡിഗ്രി വന്നപ്പോഴാണ് പഠിച്ചത്. ഭാരത് മാതയിലാണ് ഡിഗ്രി. ബികോം എം കോം പി ജിയും ചെയ്തത് അവിടെ തന്നെയാണ്. ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പം അവരുടെ ഇടക്കും ഈ പറഞ്ഞ പോലെ പാട്ടുകൾ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇരുത്തി പാട്ട് പാടിക്കുക, അല്ലെങ്കിൽ ക്ലാസ്സിലാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും കുറേ ക്ലാസ് എടുത്തു കഴിയുമ്പോഴത്തേക്കും ഇടയ്ക്ക് ഒരു പാട്ട് പാടിക്കും. അങ്ങനെ പാട്ട് പാടുന്ന ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പം അന്നേരം പാടിക്കൊണ്ടിരുന്ന അഖിലും ചന്ദനവും വിട്ടിട്ടില്ല. അത് അപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. എന്നാലും അന്നേരം ഉണ്ടായിരുന്ന കുറച്ച് അല്ലെങ്കിൽ കൂടുതലും മെലഡി സോങ്സ് ആണ് കൂടുതലും ഞാൻ പാടാറുണ്ടായിരുന്നതും അവർ പാടിക്കുന്നതും അത് തന്നെയാണ്. അപ്പം അതിൽ മെയിനായിട്ടുള്ളൊരു പാട്ടാണ് ആയിരം കണ്ണുമായി എന്ന് പറഞ്ഞ പാട്ട്. ആയിരം കണ്ണുമായി അത് ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന കുട്ടികളുടെ ഇടയിലും നമ്മൾ ഒന്നിടക്കൊന്ന് പാടാൻ പറയുമ്പോൾ പാടുന്ന പാട്ടാണ്. അതിൻ്റെ ഒരു നല്ല വരി പാടാം.

ഈ പാട്ട് പാടുമ്പോഴത്തേക്കും കൂടുതലും നമുക്കൊരു സിനിമ കാണുമ്പോഴും നമുക്കറിയാൻ പറ്റും ഒരു ഗ്രാൻഡ് മദർ ഒരു ഗ്രാൻഡ് ചൈൽഡ് ആയിട്ടുള്ളൊരു റിലേഷനാണ്. എനിക്കും എൻ്റെ അമ്മച്ചീനെ ഒരുപാട് മിസ് ചെയ്യും ഈ പാട്ട് കേൾക്കുമ്പോൾ. അമ്മച്ചിക്കും പാട്ടുകളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഈ പാട്ട് പാടുമ്പോഴും കൂടുതലും അമ്മച്ചീനെയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ അത്രയും ഭയങ്കര ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ടാണ് ആയിരം കണ്ടുമായി എന്ന് പറയുന്നത്. പിന്നെ കൂടുതലും ആ സമയത്ത് പാടിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പാടിച്ചിട്ടൊരു പാട്ട് മറന്നിട്ടും എന്തിനോ എന്ന് പറയുന്ന പാട്ടാണ്. അതും ഈ പറയുന്ന പോലെ ഒരു പ്രണയഗാനമാണ്. കുറെയൊക്കെ വിരഹമൊക്കെ കൂടെ വരണ ഒരു സോങ്ങാണ്. അതൊന്ന് പാടാം.

ഇതൊക്കെയാണ് കോളേജ് ലൈഫിൽ കൂടുതലായിട്ടും പാടിയിട്ടുള്ള പാട്ടുകൾ. പിന്നെ അത് കഴിഞ്ഞ ഉടനെ തന്നെ, ഇപ്പൊ പറഞ്ഞ പോലെ കോളേജ് കഴിഞ്ഞ് അല്ലെങ്കിൽ പി ജി കഴിഞ്ഞ ഉടനെ തന്നെ പറഞ്ഞ പോലെ സെയിന്റ് തെരേസസ് കോളേജിലാണ് പ്ലേസ്ഡ് ആയത്. അപ്പോൾ അവിടെ നമുക്ക് കുട്ടികളും ക്ലാസ്സിലേക്ക് പെട്ടെന്ന് ആദ്യമായിട്ടൊക്കെ ക്ലാസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്കുള്ളൊരു ചെറിയൊരു എന്താണ് ഒരു പേടിയോ ഒക്കെ ഉണ്ടാവും ആദ്യമായിട്ടൊരു ക്ലാസ്സിലേക്കൊക്കെ ചെല്ലുമ്പോൾ. അപ്പോൾ അന്നേരവും കുട്ടികൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പോൾ നമുക്ക് പാട്ട് ഇഷ്ടമാണെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അടക്ക പാട്ടുകൾ പാടിക്കും. പാട്ട് പാടുമ്പോൾ ഉള്ളൊരു എന്താണ് അല്ലെങ്കിൽ ക്ലാസ് എടുക്കുമ്പോൾ ഉള്ളൊരു ആദ്യത്തെ ഉള്ളൊരു പേടി ഫീലിംഗ് പാട്ട് പാടുമ്പോൾ ശരിക്കും വരാറില്ല. അപ്പം പാട്ട് എവിടെ വെച്ചാണെങ്കിലും ആരെങ്കിലും പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ പാടുക എന്നുള്ളതാണ് ശീലം. ആ സമയത്തൊരു ബുദ്ധിമുട്ട്, ചിലവ് സമയത്ത് ഒരു തൊണ്ടവേദനയാണ് അല്ലെങ്കിൽ സ്വരം മാറിയിരിക്കുമായിരിക്കും എന്നാൽ പോലും നമുക്ക് പാട്ട് പാടാൻ അത്രേ ഇഷ്ടമാണ്. പാട്ട് പാടാൻ പറഞ്ഞാൽ ഉടനെ പാടും എന്നുള്ളത് ആണ് എന്താണ് എല്ലാവരും പറയാറുള്ളൊരു കാര്യം. ശ്രുതിനോട് പിന്നെ പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും നിൽക്കേണ്ടി വരില്ല, അപ്പം തന്നെ പാട്ട് കേൾക്കാം എന്നുള്ളത് എല്ലാവരും പറയാറുള്ളൊരു കാര്യമാണ്. അത്ര ഇഷ്ടമാണ് കേട്ടോ പാട്ട്. പാട്ട് പഠിക്കാൻ പറ്റാത്തതിൽ അങ്ങനെ സങ്കടമൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ പാട്ട് പാടാനായിട്ട് ഇപ്പം ചില സമയത്തൊക്കെ ഇതിനിടക്ക് കാർഡിനല്ല അല്ലെങ്കിൽ പ്ലസ് ടുവിൽ എന്നെ പഠിപ്പിച്ചിരുന്നൊരു സിസ്റ്ററുണ്ട്, സിസ്റ്റർ ടെസ്സി. സിസ്റ്റർ ടെസ്സി എന്നെ ഒന്ന് പാടിക്കാനൊക്കെ ഒന്ന് ശ്രമിച്ചായിരുന്നു. പക്ഷേ സിസ്റ്ററിൻ്റെ ഒരു ആൽബത്തിലാണ് പാടാനായിട്ട് സിസ്റ്റർ വിളിച്ചത്. അത് അൽഫോൺസ് സാറിൻ്റെ മ്യൂസിക്കുമായിരുന്നു. അപ്പം അന്നും ഈ പറഞ്ഞ പോലെ കുറച്ച് പേഴ്സണൽ റീസൺസൊക്കെ കാരണം പാടാൻ പറ്റിയില്ല. അന്നും ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഒക്കെ ആദ്യമായിട്ട് അപ്പോഴാണ് കാണുന്നത്. റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലൊക്കെ ചെന്ന് ആദ്യത്തെ ഒരു നാല് വരി പാടി നോക്കി, പാടിയ റെക്കോർഡ് ചെയ്ത് തന്നതും ഒക്കെ കയ്യിലിരിപ്പുണ്ട്. പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ടാണെങ്കിലും പിന്നെ കുറച്ച് അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ കാരണം അല്ലെങ്കിൽ പേഴ്സണൽ റീസൺസ് കാരണം നമുക്ക് പാട്ട് റെക്കോർഡിങ്ങിലേക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല. പക്ഷെ ആ പാട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതൊരു ലൈക്ക് പിള്ളേർക്കുള്ളൊരു പാട്ടാണ്. അത് എങ്ങനെയാണെന്ന് തോന്നുന്നു, എനിക്ക് നോർമലി ലിറിക്സ് ഇച്ചിരി മാറ്റി പാടുന്ന ഒരാളാണ്. അത് അധികം ചിലത് ഓർമ്മയിൽ നിൽക്കാറില്ല. ചില സ്ഥിരം പാടുന്ന പാട്ടുകളാണെങ്കിൽ ഓർമ്മയിലുണ്ടാവും, അല്ലെങ്കിൽ ലിറിക്സ് ഇത്തിരി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചിലപ്പോൾ എൻ്റെതായിട്ടുള്ള വരികളൊക്കെ ഇട്ടിട്ടായിരിക്കും ഞാൻ പാടുന്നത്. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പം സിസ്റ്ററിൻ്റെ ഒരു പാട്ട് ഇതാണ്, പാടാൻ പറ്റാതെ പോയൊരു പാട്ടാണ്.

അത്രേ ഓർമ്മയുള്ളൂ, ബാക്കി ഓർമ്മയില്ല. അത്രയും പാടിയിട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നെ അതങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതൊരു സങ്കടവും കൂടിയാണ്. പിന്നെ അപ്പം പാട്ട് അങ്ങനെ ഇപ്പം കോളേജിലേക്ക് വന്നപ്പോഴാണെങ്കിലും കോളേജ് പാട്ടിനും ഡാൻസിനും ഒക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലമായതുകൊണ്ട് പാട്ട് പാടാനായിട്ട് ഒരുപാട് അവസരം കിട്ടിയിട്ടുണ്ട്. കുട്ടികളുടെ കൂടെ ആയിരിക്കുമ്പോൾ ചില പാട്ടുകൾ അല്ലെങ്കിൽ പഠിപ്പിച്ച് കുറേ അങ്ങ് ഒരു മണിക്കൂർ ഒറ്റ സ്ട്രെസ്സിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ലാസ്റ്റ് ഒരു 5 മിനിറ്റ് ചിലപ്പോൾ നമ്മളൊന്ന് ബാക്കി റിവിഷൻ എല്ലാം കഴിയുമ്പം ഒന്ന് പാട്ട് പാടും. ചിലപ്പോൾ നമ്മൾ പാടും, ചിലപ്പോൾ കുട്ടികൾ പാടും. കുട്ടികൾ സാധാരണ പാടിക്കാറുള്ള ഇപ്പോൾ ഈ ഓൺലൈൻ സിസ്റ്റം ഒന്നും അല്ലാതിരുന്ന സമയത്ത്, ഓഫ്ലൈനിലായിരുന്ന സമയത്ത് അവർ പാടിക്കാറുണ്ടായിരുന്ന കുറച്ച് പാട്ടുകൾ, അതും ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട്

ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടുള്ള പാട്ടുകളാണ്. വീട്ടില് ഈ പറഞ്ഞ പോലെ ഇപ്പൊ മോനുണ്ടായി കഴിഞ്ഞപ്പോ, എനിക്കൊരു മോനുണ്ട്, മോനിപ്പോ 8 വയസ്സാവാനായി. അപ്പോ അവനെ ഉറക്കാനായിട്ടും അല്ലെങ്കിൽ അവന് ഇഷ്ടമുള്ള കുറച്ച് പാട്ടുകളുണ്ട്. അതില് ഒരു പാട്ട്,

ഒരു ചേച്ചി അനിയത്തി ഒരു റിലേഷൻ കാണിക്കുന്ന ഒരു പാട്ടാണ് കൂടുതലും. എൻ്റെ അനിയത്തി ഞങ്ങൾ തമ്മിലൊരു 11 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ശരിക്കും ഈ പാട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആ വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും അവളെ പറ്റി എനിക്ക് ഓർമ്മ വരും. അപ്പം അവളുടെ പേര് അക്കു എന്നാണ് ഞാൻ വിളിക്കണത്, ലയ എന്നാണ് പേര്. അപ്പോൾ അപ്പയാണ് എനിക്ക് പേരിട്ടത്. അപ്പയുടെ ഒരു കസിൻ സിസ്റ്ററാണ് എൻ്റെ പേര് സജസ്റ്റ് ചെയ്തത്. പക്ഷെ എൻ്റെ അനിയത്തിയുടെ പേരിട്ടത് ഞാനാണ് ലയ എന്ന്. എനിക്ക് തോന്നി അങ്ങനെ ഒന്ന് ശ്രുതി ലയ എന്നൊക്കെ ഒന്ന് റിലേറ്റ് ചെയ്തിടണമെന്ന് തോന്നിയതുകൊണ്ട് അങ്ങനെ ഇട്ടൊരു പേരാണ്. പക്ഷെ ഞാൻ വിളിക്കുന്ന അക്കു എന്നാണ്, എനിക്ക് ഇതുവരെ ലയ എന്നുള്ളൊരു പേര് ഞാൻ വിളിച്ചിട്ടില്ല. അപ്പൊ അവള് അവൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടും കൂടിയാണ്. നമ്മൾ കൂടുതല് യാത്രയൊക്കെ പോകുമ്പോഴത്തേക്കും എന്നുവെച്ചാൽ കൂടുതൽ പ്രാവശ്യം അല്ലെങ്കിൽ കൂടുതൽ സമയവും യാത്രയാണ് ലൈഫിൽ. അപ്പോൾ അന്നേരം കൂടെ ഹസ്ബൻഡും മോനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കേൾക്കാറുള്ള അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒരുമിച്ചിരുന്ന് പാടാറുള്ള ഒരു പാട്ട്, ഇപ്പം എന്തെങ്കിലും ഫംഗ്ഷൻസൊക്കെ വരുമ്പോഴാണെങ്കിലും ആൾക്ക് പാട്ട് ഇഷ്ടമാണ്. അപ്പോൾ പാട്ട് പാടാനായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കും എളുപ്പം പാടാൻ പറ്റിയ പാട്ട് ഏതാന്നൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെ പാടിയിട്ടുള്ളൊരു പാട്ട് ഒന്ന് പാടാം.

ഈ പാട്ടാണ് ഞങ്ങൾ സ്ഥിരം രണ്ടുപേരും കൂടെ ഒരുമിച്ച് പാടാൻ പറയുമ്പോൾ പാടുന്ന ഒരു പാട്ടാണ്. അപ്പോൾ ഇതിൽ ഇപ്പം ഹസ്ബൻഡ് ആണെങ്കിലും ഇൻസ്ട്രുമെൻസ് ഒക്കെ നന്നായിട്ട് വായിക്കും. ആള് പഠിച്ചിട്ടൊന്നും ഇല്ല, പക്ഷെ പറയുന്ന പോലെ തന്നെ പഠിച്ച് വായിക്കുന്ന ഒരു ആളാണ്. ഇപ്പം കീബോർഡൊക്കെ വായിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ളൊരു ക്രേസ് എന്ന് പറഞ്ഞാൽ

ജിയോ ഷ്രെഡിൽ ആ ആപ്പിൽ കൂടുതലും പാട്ടുകൾ വായിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഇഷ്ടം. അതുപോലെ വീട്ടിലാണെങ്കിലും ഡാഡി അല്ലെങ്കിൽ അനിയനുമൊക്കെ, അനിയനും അനിയത്തിയൊക്കെ പാട്ട് താല്പര്യമുള്ളവരാണ്. അപ്പോൾ അങ്ങനെ പാട്ടുകൾ നമുക്ക് ലൈഫിലിങ്ങനെ എല്ലാ സ്റ്റേജസിലാണെങ്കിലും പാട്ടുകൾ ഒഴിച്ചുവിടാനാവാത്തൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇതുപോലെ ഇഷ്ടം തോന്നുന്ന അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ, വെറുതെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് ചില സമയത്ത് ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പം പാടാൻ, ചിലപ്പം പാട്ട് കേൾക്കാനായിരിക്കും ഇഷ്ടം, എന്നാലും എനിക്ക് കേൾക്കണേലും കൂടുതൽ പാട്ട് പാടാനാണ് ഇഷ്ടം. അപ്പോൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഈ അടുത്ത് വന്ന ചില പാട്ടുകളുണ്ടല്ലോ, ഈ ഏതാണ്,

0: ഇപ്പം നമ്മളൊരു പാടാനായിട്ട് പാട്ടെടുക്കുമ്പം മിക്കതും ഈ മെലഡി സോങ്സ് അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒരു സാഡ്നസ് ഫീൽ ചെയ്യുന്ന കുറച്ച് സോങ്സും ഒക്കെ വരാറുണ്ട്. അപ്പം ചിലപ്പം കേൾക്കണവർ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഇപ്പം കൂട്ടുകാരാണെങ്കിലും ചോദിക്കും ഇപ്പോഴും ഇങ്ങനെയുള്ള പതുങ്ങിയ പാട്ടുകൾ അല്ലെങ്കിൽ കുറച്ചിങ്ങനെ ഞാൻ പാടുമ്പോൾ കുറച്ചും കൂടെ ഒന്നിച്ചിട്ട് വലിച്ചിട്ടായിരിക്കും പാടണേ. കാര്യം ചിലപ്പോൾ നമുക്ക് ആ ഒരു ഫീലിങ്ങിലേക്ക് വരുമ്പോൾ കുറച്ചൊന്ന് അറിയാതെ സ്ലോ ആയി പോകുന്നതായിരിക്കാം. അപ്പം അങ്ങനെയുള്ള പാട്ടുകൾ ഇഷ്ടമുള്ള കുറേ പാട്ടുകളുണ്ട്. അതിൽ ഇപ്പം വേറൊരു പാട്ടെന്ന് പറഞ്ഞാൽ മന്ദാരച്ചെപ്പുണ്ടോ, അത് നമുക്ക് സ്ഥിരം കേൾക്കാറുള്ള ഒരു പാട്ടാണ്. എന്നാലും അതിനോട് പ്രത്യേക ഒരു ഇഷ്ടം നമുക്ക് തോന്നാറുണ്ട്. അതൊന്ന് പാടാം.
1: മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ

ഈ പാട്ട് ഇപ്പം കവർ സോങ്സ് ഒരുപാടുണ്ട്, അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ്സ് ഒരുപാട് ഇതിന്റെ പാട്ടുകൾ നമ്മുടെ ബാലഭാസ്കറൊക്കെ പാടി അല്ലെങ്കിൽ വയലിനിൽ വായിച്ച് കേട്ടിട്ടുള്ള കുറെ നല്ല പാട്ടുകളിൽ ഈ പറയുന്ന ആയിരം കണ്ണുമായി, അതുപോലെ വരമഞ്ഞളാടിയ മന്ദാര ചുപ്പുണ്ട് ഒക്കെ നല്ല കുറെ പാട്ടുകളാണ്. അങ്ങനെ പാട്ടുകൾ കൂടുതലും ഇങ്ങനെയുള്ള പാട്ടുകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. പാട്ട് പാടാനായിട്ട് നമുക്കിങ്ങനെ ഒരു അവസരമൊക്കെ കിട്ടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ പാടിയ പാട്ടുകൾ കുഞ്ഞിലേ തൊട്ട് പാട്ട് ഇതുവരെ പഠിക്കാൻ പറ്റിയിട്ടില്ല, എന്നാൽ പോലും അപ്പയും അമ്മയൊക്കെ ഒരുപാട് പാട്ടിനെ ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ട് അത് അങ്ങനെ ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് എത്രത്തോളം ആ സപ്പോർട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ പറ്റി എന്നുള്ളത്, സപ്പോർട്ടുണ്ട് ശരിയാണ്, പക്ഷെ നമുക്കൊരു വർക്ക് ലൈഫിലേക്കൊക്കെ വരുമ്പോഴേക്കും അത് എങ്ങനെ നമുക്കത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ളതൊരു ഡൗട്ടാണ്. എന്നാലും നമുക്ക് കുറേ മ്യൂസിക് ക്ലബും അതുപോലെയുള്ള കുറേ എന്താ പ്രോഗ്രാംസൊക്കെ വരുമ്പോൾ ഒരുപാട് അവസരങ്ങൾ കിട്ടാറുണ്ട്. പക്ഷെ അവസരങ്ങൾ കിട്ടുമ്പോൾ എല്ലാവരും അത് നന്നായിട്ട് ഉപയോഗിക്കണുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ നമ്മളുടെ തിരക്ക് വരുമ്പോൾ കുറേ നമ്മളങ്ങ് മാറ്റിവെക്കും, നമ്മുടെ ഇഷ്ടങ്ങൾ കുറേ അങ്ങ് മാറ്റിവെക്കും. പക്ഷെ പാട്ടിനോടുള്ള ഈ ഒരു ഇഷ്ടം ഇതുവരെ മാറ്റിവെക്കാൻ പറ്റിയിട്ടില്ല. അത് ഭയങ്കര എന്താണ് ഭയങ്കര വിഷമം തോന്നിയിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും നമുക്കൊരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സമാധാനം കിട്ടും. അപ്പോൾ

കേൾക്കണത് ചിലപ്പോ ഈ പറയുന്ന സാഡ് സോങ്സ് ആയിരിക്കും കേട്ടോ. എന്റെ കൂടുതലും ഇഷ്ടപ്പെട്ട പാട്ടുകൾ അങ്ങനത്തെയൊക്കെയാണ് വരണത്. മെലഡി അല്ലെങ്കിൽ അതിൽ തന്നെ കുറച്ച് ഇച്ചിരി എന്താണ് വിരഹമൊക്കെ കൂടെ കലർന്നിട്ടുള്ള പാട്ടുകളായിരിക്കും കൂടുതലും വരുന്നത്. എപ്പോഴാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പാടാൻ പറയുമ്പം അങ്ങനെ ആയിരിക്കും അത് മനസ്സിൽ നിന്ന് വരണം. കാരണം കൂടുതലും പാടിയിട്ടുള്ളതും കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ടുകളും അങ്ങനത്തെ തന്നെയാണ്. അപ്പം ഇതുവരെ ഞാൻ പാടിയത് എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ പാട്ടുകളാണ്. അതിൽ കുറേ നമുക്ക് പേഴ്സണലി ഇഷ്ടമുള്ള കുറേ പാട്ടുകളുണ്ട്. ഓരോന്നിനും ഓരോ റീസൺസും ഉണ്ട് ഓരോ പാട്ടുകൾക്കും. ആ പാട്ട് പാടുമ്പോൾ നമുക്ക് ചിലർ ഓർമ്മ വരും, ചില ഇൻസിഡൻസ് ഓർമ്മ വരും, ചില സിറ്റുവേഷൻസ് ഓർമ്മ വരും, ചിലപ്പോൾ സങ്കടം വരും, ചിലപ്പോൾ സന്തോഷം വരും. അങ്ങനെയൊക്കെ ഉള്ള കുറേ പാട്ടുകളാണ് ഇപ്പോൾ പാടിയത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഒരു പാട്ടും കൂടെ പാടി നമുക്കത് വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു.

ഇങ്ങനെ ഒരു അവസരം തന്ന റേഡിയോ കൊച്ചിയോടും അതുപോലെ തന്നെ ഇത്രയും നേരം കേട്ടിരുന്ന ശ്രോതാക്കളോടും ഒരുപാട് നന്ദി പറയുന്നു. ഇനിയും ഇതുപോലുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ അത് ഉപയോഗിക്കാനായിട്ട് പറ്റട്ടെ എന്നുള്ളതാണ്. അവസരങ്ങൾ എപ്പോഴും വരണമൊന്നുമില്ല, പക്ഷേ വന്നാൽ തന്നെ അത് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.

0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താണെന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ട് ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്? കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മള് പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.
2: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഗ്യം.